0: ഇത്രയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് ഒരു വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ജീവിതം നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, എന്താണ് ഇത്രയും മഹത്തായ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മോട് മറ്റുള്ളവർക്കുള്ള നിലപാടുകൾ, അഭിപ്രായങ്ങൾ നമുക്ക് സ്വാധീനിക്കാനേ ആവില്ല. അത് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? നാം ഒരാളോട് എത്ര നന്നായി പെരുമാറിയാലും അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്ന് ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? നമുക്കൊരാൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് നാം വിശ്വസിക്കുന്നുവോ അയാൾക്ക് നാം അത്രയും പ്രിയപ്പെട്ടതാകണമെന്നില്ലെന്ന് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചില്ലേ? നാം ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ചിലർ അല്പം പോലും വിശ്വസിക്കാനാകാത്തവരാണെന്നും ചില അനുഭവങ്ങളിൽ നിന്ന് നാം പഠിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം അല്ലാത്ത ആളുകളോട് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെ നമുക്കൊരു കാരണവശാലും നിയന്ത്രിക്കാനാവില്ല. നമുക്കാകെ നിയന്ത്രിക്കാനാവുന്നത് നാം നൽകുന്നതിനെയും നാം പ്രവർത്തിക്കുന്നതിനെയും നാം ചിന്തിക്കുന്നതിനെയും മാത്രമാണ്. നമുക്കപ്പുറത്തുള്ളതെല്ലാം അപ്പുറത്ത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇല്ലാത്തതെല്ലാം നമ്മളോടൊപ്പം ഇല്ലാത്തവ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതും ജീവിതത്തിലെ വലിയൊരു ഗുണപാഠമാണ്. ഒരുപാട് പേർ നിരാശയോടെ പറയാറുണ്ട്, ഞാൻ അത്രമേൽ നൽകിയിട്ടും എനിക്ക് ഇത്രമേൽ കിട്ടിയില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ തരാതിരിക്കുന്നവരുടെ അല്ല കുറ്റം, തരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെയാണ് കുറ്റം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

0: ജയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിനുശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിനുശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
0: പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടിവികെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടിവികെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ 2 തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടറി കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടിവികെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടിവികെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടിടിവി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ ഏക എംഎൽഎ എസ് കാമരാജ് അണ്ണാ ഡിഎംകെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എഎംഎംകെ തമിഴക വെട്ടറി കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡിഎംകെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നതുമൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
0: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റ് കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻഐഎ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവയ്ക്കും. 2ാം ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെഎസ്ആർടിസിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025നെക്കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. യുഡിഎഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷ ജയിച്ചത്. ഇന്ന് എഫ്സി ഗോവ മോഹൻബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സി ബംഗളൂരു എഫ്സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ എഎഫ്സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
3: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺ എയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാഘവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത എംഎൽഎ കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ കെ പിയുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
9: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയ സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
10: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
11: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
7: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
9: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള, വെഡിംഗ് സാരി തെരഞ്ഞെടുപ്പിന്റെ
4: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയ സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഓട്ടോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ,
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ, ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള, വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ.
8: ആണോ? ഞാൻ പറയട്ടെ.
9: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
10: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
12: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
14: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
13: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
15: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
16: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
17: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
1: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
6: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈനിന്റെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: ഈ ബില്ലൊന്ന് നോക്കിയേ.
11: എന്തു അടി ഇത്?
10: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
11: എല്ലാത്തിനും വിലക്കുറവാണ്.
10: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
11: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
10: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
6: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
12: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണമെന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
6: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
7: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന് തെരഞ്ഞെടുപ്പിന്റെ ബഹളം.

0: കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നേ.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: സി സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
3: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
2: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8-17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: producers a song, which is gonna be a massive hit of the year. Thank you.
1: മനുഷ്യന്റെ നന്തോള വെച്ച് മേലങ്കട്ടി നാക്കമുക്കൻ മാടിച്ച് മനുഷ്യന്റെ നന്തോള വെച്ച് മേലങ്കട്ടി നാക്കമുക്കൻ.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

കുണുക്ക് പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്പ പിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പൊങ്കവിളിൽ നനുത്ത കുഞ്ഞിമിഴിൽ മുത്താരം മുകിലാരം മുത്തമ്മ.

0: അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പേര്. പക്ഷെ ആ സ്നേഹത്തിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മളുടെ അമ്മമാർക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ഈ മാതൃദിനത്തിൽ അമ്മമാർക്കായി അവസന ക്ലിനിക്കിലെ ഡോക്ടർ എത്തുന്നു. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ഓട്ടിസം, ADHD എന്നിവ മുതൽ അമ്മമാരെ അലട്ടുന്ന തൈറോയ്ഡ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, സ്ലീപ്പ് ഡിസോർഡർ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിങ്ങൾക്കും വിളിക്കാം 9544700912 എന്ന നമ്പറിലേക്ക്.
1: Stay tuned, stay happy with the radio 91.2.

0: അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പേര്. പക്ഷെ ആ സ്നേഹത്തിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മളുടെ അമ്മമാർക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ഈ മാതൃദിനത്തിൽ അമ്മമാർക്കായി അവിസന്ന ക്ലിനിക്കിലെ ഡോക്ടർ എത്തുന്നു. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ഓട്ടിസം, ADHD എന്നിവ മുതൽ അമ്മമാരെ അലട്ടുന്ന തൈറോയ്ഡ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, സ്ലീപ്പ് ഡിസോർഡർ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾക്കും വിളിക്കാം 9544700912 എന്ന നമ്പറിലേക്ക്.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നമസ്കാരം, എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. ജില്ലയിൽ വരും ദിവസങ്ങളിലും വേനൽ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടിമിന്നൽ ഉണ്ടായാൽ ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുത്. കെട്ടിടത്തിനകത്തിരിക്കാൻ ശ്രമിക്കുക. ഭിത്തിയിലോ തറയിലോ സ്പർശിക്കരുത്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് കെട്ടരുത്. കാട്ടിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നൽ സമയത്ത് ജലാശയത്തിൽ മീൻ പിടിക്കുവാനോ കുളിക്കുവാനോ ഇറങ്ങരുത്. മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയവ നിർത്തിവെച്ച് ഉടൻ കരയിലേക്ക് എത്തണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. മിന്നലിന്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുക, കാഴ്ച, കേൾവി എന്നിവ നഷ്ടമാകുക, ഹൃദയാഘാതം എന്നിവയും ഉണ്ടാകാം. അതിനാൽ മിന്നലേറ്റ ആളിന് അടിയന്തര വൈദ്യ സഹായം നൽകുക. ചവറ ബേബി ജോൺ സ്മാരക സർക്കാർ കോളേജിൽ ഫിസിക്സ്, കൊമേഴ്സ്, അറബിക്, സുവോളജി, ബോട്ടണി വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. UGC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ മേഖലാ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. അറബിക് വിഭാഗത്തിന് May 18, സുവോളജി May 19, ബോട്ടണി ഫിസിക്സ് വിഭാഗങ്ങൾക്ക് May 20, കൊമേഴ്സ് May 25 തീയതികളിൽ രാവിലെ 10:30 പ്രിൻസിപ്പൽ മുമ്പാകെയാണ് അഭിമുഖം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകണം. വിശദ വിവരങ്ങൾക്കായി 9188900016 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി കെൽട്രോൺ നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക് വെയർഹൌസ് മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയർ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് +2 SSLC യോഗ്യത. വിശദ വിവരങ്ങൾക്കായി 81 3680 23 04 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജില്ലയിൽ ഒഴിവുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള OMR പരീക്ഷ May 17 നടക്കും. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം നിശ്ചിത യോഗ്യത നേടിയ അപേക്ഷകർക്കാണ് പരീക്ഷ എഴുതാൻ അവസരം. വിശദ വിവരങ്ങൾക്കായി 04 74 27 67 50 എന്ന നമ്പറിലോ 04 71 25 60 3 11 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പോയിന്റ് ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: എന്തുവടിയത്? വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ, ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
5: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹളാ വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ.
6: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
3: അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പേര്. പക്ഷെ ആ സ്നേഹത്തിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മളുടെ അമ്മമാർക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ഈ മാതൃദിനത്തിൽ അമ്മമാർക്കായി അവിസന്ന ക്ലിനിക്കിലെ ഡോക്ടർ എത്തുന്നു. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ഓട്ടിസം, ADHD എന്നിവ മുതൽ അമ്മമാരെ അലട്ടുന്ന തൈറോയ്ഡ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, സ്ലീപ്പ് ഡിസോർഡർ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾക്കും വിളിക്കാം 9544700912 എന്ന നമ്പറിലേക്ക്.
4: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

34 അംഗ സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സിപിഐഎമ്മും സിപിഐയും ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. കെഎസ്ആർടിസി ബസുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി.

0: ആർടിസി ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
1: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആന്റ് മിറ്റിഗേഷൻ പ്രോഗ്രാം NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം MMR പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12 മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ
1: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ M. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA K. മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ

0: മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമി ഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല ഏപ്രിൽ 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 25. മെയ് 26 മുതൽ ജൂൺ 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

അമ്മ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പേര്. പക്ഷെ ആ സ്നേഹത്തിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ നമ്മളുടെ അമ്മമാർക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ഈ മാതൃദിനത്തിൽ അമ്മമാർക്കായി അവിസന്ന ക്ലിനിക്കിലെ ഡോക്ടർ എത്തുന്നു. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, ഓട്ടിസം, ADHD എന്നിവ മുതൽ അമ്മമാരെ അലട്ടുന്ന തൈറോയ്ഡ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, സ്ലീപ്പ് ഡിസോർഡർ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഡോക്ടർ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾക്കും വിളിക്കാം 9544 7001921 എന്ന നമ്പറിലേക്ക്.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ എഐസിസി നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. ടി വി കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ. നിയുക്ത എംഎൽഎമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീമോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാഗ് കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പിഎം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമി നാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും എംപിമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: എന്താ ചേട്ടാ വിശറിത്തറയിലെ രഘുസാറ് എന്നും അതിരാവിലെ ഓഫീസിൽ പോകുന്നത്?
1: താനാള് കൊള്ളാവല്ലോ, ഓരോരുത്തർ പോവുകയും വരികയും ചെയ്യുന്ന സമയം വരെ പഠിച്ചു വെച്ചിരിക്കോ.
0: സാധാരണ രാവിലെ ഒരു 10:30 കഴിയുമ്പോ പോവുകയും 3-4 മണിയാകുമ്പോ തിരിച്ചു പോവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുക.
1: എന്താ ഇപ്പൊ നേരത്തെ പോകുന്നതും വൈകിട്ട് 5:30 വരാൻ കാരണമെന്ന് രഘുസാറിനോട് ചോദിച്ചോ?
0: ഞാനെന്തിനാ ചോദിക്കുന്നേ?
1: എടോ, രഘുവിന് ഓഫീസറായിട്ട് പ്രമോഷൻ കിട്ടി.
0: അത് ശരി, അങ്ങനെ വരട്ടെ. അധികാരം കയ്യിൽ വന്നപ്പോ ആളിന്റെ ചിട്ടയും മട്ടും മാറി.
1: അത് തന്നെ.
0: സത്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉത്തരവാദിത്വം വേണമെങ്കിൽ പ്രമോഷൻ കിട്ടണം.
1: എല്ലാരും അങ്ങനെ പറയരുത്. കൃത്യസമയത്ത് തന്നെ ജോലിക്ക് പോയി, മാന്യമായ ജോലി തന്നെ എത്രയോ പേരുണ്ട്.
0: കൃത്യമായി കൈക്കൂലി വാങ്ങിയതിന് 2 തവണ സസ്പെൻഷൻ മേടിച്ച ഉദ്യോഗസ്ഥര് ഈ നാട്ടിലുണ്ട്.
1: അങ്ങനെ മേടിച്ചവരുടെയൊക്കെ ജീവിതവും കുളമായി.
0: കൈക്കൂലിക്ക് സസ്പെൻഡ് കിട്ടിയ ഒരാള് പെൻഷനായി കഴിഞ്ഞപ്പോ ആത്മീയ പ്രഭാഷണം നടത്താൻ പോകുന്നുണ്ട്.
1: എനിക്ക് ചിരിക്കാൻ വയ്യ, പനിയാ. എന്നാലും പറഞ്ഞീ, ആരായിരുന്നു
0: അയാള്? പ്രഭാഷണം നടത്തുമ്പോ ഭക്തജനങ്ങളിൽ ആരെങ്കിലും എഴുന്നേറ്റ് അന്യായമായി കാശ് സമ്പാദിക്കുന്നതിനെ കുറിച്ച് സംശയം ചോദിക്കണം. എന്തോ പറയുമെന്നറിയാമല്ലോ.
1: എന്തുവാ പണയുന്നേ? പുരാണത്തിൽ ഏതെങ്കിലും സംസ്കൃത പദ്യം ചൊല്ലി അങ്ങ് കേൾപ്പിക്കും.
0: സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇത്തരം ചടങ്ങൾക്ക് വിളിക്കരുത്.
2: അമ്മാവാ, കഴിക്കാൻ എന്താ ഉണ്ട്?
1: ബൊറോട്ട ഉണ്ട് പോല.
0: ഇന്ന് അവിടെ ആയിരുന്നതാ പണി?
2: ഓ, പണിക്ക് പോയതാ. ദൈവത്തിന്റെ നേര് കൊണ്ട് അപകടമൊന്നും വരാതെ രക്ഷപ്പെട്ടു.
0: എവിടായിരുന്നു പണി?
2: നമ്മുടെ വാഴക്കാത്തറയിലെ സുമാരൻ ചേട്ടന്റെ വീട്ടിലായിരുന്നു.
1: ഓ, പുതിയ വീടിന്റെ പണി തുടങ്ങിയ?
2: അമ്മാവാ, പുതിയ വീട് വെക്കുന്നില്ല, 2 മുറിയും 1 അടുക്കളയും 1 ചെറിയ സിറ്റ് ഔട്ടും ഉള്ള വീട് വെക്കാനായിരുന്നു പ്ലാൻ വരപ്പിച്ചത്.
1: ഞാൻ അറിഞ്ഞു. അത് നമ്മുടെ രാജനെയല്ലേ വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നേ?
2: ആ തീരുമാനമൊക്കെ സുകുമാരൻ ചേട്ടന്റെ അമ്മായിയപ്പം വന്നങ്ങ് മാറ്റി.
0: 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെക്കാൻ പറഞ്ഞോ?
2: അമ്മാവിക്ക് എന്താ, പുതിയ വീട് വെക്കണ്ട, പഴയ വീടിന്റെ മുൻഭാഗം ഇടിച്ച് കളഞ്ഞിട്ട് അവിടെ 2 മുറി പണിഞ്ഞാ മതി. 2 മുറിയുടെ മധ്യത്ത് 1 ചെറിയ ഹാളും.
0: സുകുമാരന്റെ അമ്മായിയപ്പൻ എന്നാടാ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്?
1: അമ്മായിയപ്പം പറയുന്നതിനോട് സുകുമാരൻ യോജിച്ചോ?
2: യോജിച്ചു. അതുപ്രകാരം പഴയ വീടിന്റെ മുൻഭാഗം പൊളിക്കാൻ ഞങ്ങൾ 4-5 പേര് പോയി.
0: അമ്മാവിയപ്പനെ ഒറ്റയ്ക്ക് നിന്നങ്ങ് പൊളിക്കാൻ പറയാ എന്താ? ആ കാശും കൂടെ ലാഭമായനെയല്ലോ.
1: എടാ, ആ വീട് പൊളിക്കാനേ അധികം ആള് വേണ്ട, 2 പേര് നിന്ന് ആഞ്ഞൊന്ന് തള്ളിയാ മതി. കുമ്മായത്തിന് കെട്ടി വെച്ചതാ, ഒരാണി വലപ്പിച്ചടിച്ചാലും അത് പൊളിഞ്ഞ് താഴെ വീഴും.
2: അത് തന്നെ അമ്മാവാ സംഭവിച്ചത്. മുൻഭാഗം ഇടിച്ചു കളഞ്ഞപ്പോ തന്നെ പിൻഭാഗത്തെ ഭിത്തിയും അടർന്നു വീണു. ആർക്കും ഒന്നും പറ്റിയില്ല.
0: അമ്മാവിയപ്പൻ ജീവനും കൊണ്ട് ഓടിയോ അതോ ഭിത്തിക്കടി വീണോ?
2: ഭിത്തി മറിഞ്ഞു വീണപ്പോ തന്നെ പുള്ളിക്കാരൻ സൈക്കിൾ എടുത്തോണ്ട് അങ്ങ് പോയി.
0: ഇളകി വീണ ഭിത്തി ഒട്ടിച്ചു വെക്കാനേ പശ വലതും കിട്ടുമെന്നറിയാൻ പോയതായിരിക്കും.
1: വല്ല കാര്യം ഉണ്ടായിരുന്നു. സുമാറിന്റെ കയ്യിലെ കാശിനനുസരിച്ച് തന്നെ രായൻ ആ വീട് ചെയ്ത് കൊടുത്തേനായിരുന്നു. ഭിത്തി മറിഞ്ഞു വീണ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ?
0: ഓ, പറ്റിയാലും അമ്മാവിയപ്പൻ തന്നെ ഇട്ട് തടവും.
1: ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ പഴയ വീട് നിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഇവിടെയും പൊളിച്ചും പുതിയ മുറി കെട്ടുവോ?
0: മരുമോനെ കാനപ്പിക്കാൻ പോയതല്ലയോ അമ്മാവിയപ്പൻ? അല്പലാഭം പെരും ഛേദം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണ്?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: നമസ്കാരം. എൻ്റെ റേഡിയോ 91.2 ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ ഗോപിയെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഇനി വരുന്നത് മാതൃദിനമാണ്. അമ്മമാരുടെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം നമ്മുടെ വീട്ടിൽ അമ്മയില്ലാത്ത ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിക്കാൻ കൂടിയാവില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് അമ്മമാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ ഒരിക്കലും പുറത്തു പറയാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപക്ഷെ മനസ്സിലാകാത്ത, പ്രത്യേകിച്ച് പുതിയ അമ്മമാർ, അതായത് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കുറച്ചധികം സമയം വേണ്ടി വരും. അവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഉറക്കക്കുറവായാലും മറവി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറവി, അതുപോലെ അവരുടെ മൂഡ് സ്വിങ്സ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരിപ്പോൾ നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ഇതൊക്കെ എനിക്കുള്ള പ്രശ്നങ്ങളാണല്ലോ എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന മാതൃദിനത്തോടനുബന്ധിച്ച്, അതായത് മെയ് 10 മംസ് ഓഫ് അവിസന എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുറ്റിവട്ടത്തുള്ള തയ്യൽ അവിസന ക്ലിനിക്കിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും നമ്മളോടൊപ്പം ഡോക്ടർ ഷബീർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനാണ്, ഗവൺമെന്റ് ഡോക്ടറായിരുന്നു, ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു, തയ്യൽ അവിസന ക്ലിനിക്കിലെ ഡോക്ടറാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം.
1: നമസ്കാരം.
0: ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അമ്മമാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. മുമ്പ് ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അമ്മമാരിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായിരുന്നല്ലോ എന്നൊരു ഡയലോഗ് കേൾക്കാത്ത ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, ഒരു 90s കിഡ്സ് മുതലാണ് ഇങ്ങനൊരു ഡയലോഗ് കേൾക്കാത്ത ആരും ഒരുപക്ഷെ ഉണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്?
1: നമുക്കറിയാം, ശരിക്കും ഒരു കുടുംബത്തിൻ്റെ എന്താണ് നെടുന്തൂണാണ് അമ്മ,
0: അല്ലേ?
1: അമ്മ ശരിക്കും അമ്മയുടെ ഹെൽത്ത് എല്ലാവരുടെയും കഴിഞ്ഞിട്ടേ അമ്മ ശരിക്കും ശ്രദ്ധിക്കാറുള്ളൂ. ശരിക്കും ആ വീട്ടിലെ അമ്മയ്ക്ക് ഭർത്താവിൻ്റെ ആരോഗ്യം, മക്കളുടെ ആരോഗ്യം, പ്രായമായ അച്ഛനും അമ്മയുടെ ആരോഗ്യം, ഇതിനെല്ലാം ശേഷമേ സ്വന്തം ആരോഗ്യത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നുള്ളൂ. അത്രയും ഒന്ന് അവര് കമ്മിറ്റഡ് ആണ്, വർക്ക് ലോഡുകളുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് കുറവാണ്, ടെൻഷനുണ്ട്. അപ്പം അതിനെയൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ അമ്മമാർക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷനിലോട്ട് എത്തിക്കാൻ പറ്റൂ. അപ്പം നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാണ്, അതായത് മോംസ് ഓഫ് അവിസന. അപ്പം ഇതിൽ നമ്മൾ ടാർഗറ്റല്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ അമ്മമാരെയാണ്. അപ്പം നമ്മുടെ കൺസെപ്റ്റ് അമ്മയ്ക്കാണ് ആരോഗ്യം ആദ്യം വേണ്ടത്. ആരോഗ്യമുള്ള അമ്മയുണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാവും, ആരോഗ്യമുള്ള കുടുംബം ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാവും. അപ്പം അമ്മയ്ക്ക് വേണ്ട അപ്പം അറിവുകൾ, നമുക്കറിയപ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് വാട്സപ്പിൽ നിന്നൊക്കെ ആണെങ്കിലും, അത് ഫേക്കാണോ റിയൽ ആണോ സയന്റിഫിക് ആണോ ഒന്നും നമുക്കറിയില്ല. അപ്പം നമുക്കൊരു റിയൽ സയന്റിഫിക് നോളജ് അമ്മമാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഫോംഡ് മദേഴ്സിനെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മോംസ് ഓഫ് അവിസന എന്നാണ് അതിനെ നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മാതൃദിനത്തോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ഒരു പ്രോഗ്രാം നാളെ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മമാർക്ക് അതിൽ പങ്കെടുക്കാം, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാം. ഇതൊരു മെഡിക്കൽ ക്യാമ്പ് അല്ല, ബാക്കി ഡോക്ടേഴ്സ് വരുന്നു, അവരുമായിട്ട് നമുക്ക് സംവദിക്കാം.
0: നമുക്ക്
1: മെയിൻ ആയിട്ടും, ഞാൻ പീഡിയാട്രിഷ്യൻ ആണ്, അപ്പം അമ്മമാര് നേരിടുന്ന വലിയൊരു പ്രശ്നം കുട്ടികളുടെ മൊബൈൽ ഉപയോഗമാണ്.
0: തീർച്ചയായിട്ടും
1: സ്ക്രീൻ ടൈമിനെ കുറിച്ച് നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ ഉണ്ട്, ഡോക്ടർ മീരയുടെ ഒരു സ്ലോട്ടുണ്ട്. അപ്പം മീരയായിട്ട് നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാം. അവരുടെ സ്ക്രീൻ ടൈം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസീസസ് ലൈക്ക് ADHD, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ്, പഠന വൈകല്യമുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഡോക്ടറുമായിട്ട് സംവദിക്കാം. പിന്നെ നമുക്ക് ഡോക്ടർ രശ്മിയുണ്ട്, ഗൈനക്കോളജിസ്റ്റാണ്, സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്, ഹെൽത്ത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. മാഡവുമായിട്ട് നമുക്ക് സ്ത്രീകളുടെ മെനോപോസ്, മെൻസ്ട്രൽ പ്രോബ്ലംസ്, ഫൈബ്രോയിഡ്, മൂഡ് ചേഞ്ചസ്, ഇതിനെല്ലാം കുറിച്ച് മാഡവുമായിട്ട് നമുക്ക് സംവദിക്കാം.
0: തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്.
1: അതെ. പിന്നുള്ളത് നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആണ്, അപ്പം സ്ത്രീകളുടെ ഹോർമോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതിനെ കുറിച്ചുള്ള ഒരു സംവാദം. അപ്പം നമുക്കറിയാം മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാണ് ഇപ്പൊ കൂടുതലും അറിയപ്പെടുന്നത്, നമ്മൾ ആ വേർഡാണ് കേൾക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വിഷമം വരിക, അപ്പോൾ അങ്ങനെയുള്ള മൂഡ് സ്വിങ്സ്, എന്തെങ്കിലും ഹോർമോൺസിൻ്റെ ഇഷ്യൂ ആണോ, ഹെയർ ഫോൾ, മുടി കൊഴിയുന്നത്, എന്തെങ്കിലും ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണോ, തൈറോയിഡ് എങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം, തൈറോയിഡ് അസുഖം എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് എൻഡോക്രൈനോളജിസ്റ്റുമായിട്ട് നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാം. അതോടൊപ്പം നമുക്കൊരു ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സമീർ. അദ്ദേഹമായിട്ട് ക്യാൻസർ സംബന്ധമായ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ തുടങ്ങണം, എങ്ങനെ എന്താണെങ്കിൽ നമുക്ക് സംശയിക്കാം, എങ്ങനെ അത് കണ്ടുപിടിക്കാം, അതിൻ്റെ ചികിത്സാ രീതികൾ, പിന്നെ അതിൽ കുറേ മിത്സുകളുണ്ട്. അതായത് വന്നു കഴിഞ്ഞാൽ അത് ചെയ്തുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പാടില്ല. എന്താണ് ശരിക്കും ചെയ്യേണ്ടത്, ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടുക, അതായത് അമ്മമാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക ഇതിനെക്കുറിച്ചൊക്കെ, അതാണ്.
0: ഓക്കെ, തീർച്ചയായിട്ടും മാതൃദിനമാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് അമ്മമാരെ കുറിച്ച് അല്ലെങ്കിൽ അമ്മമാരിപ്പോൾ നേരിടുന്ന കുറേയേറെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് എന്തായാലും ഒന്ന് സംസാരിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്നതാണ്. അപ്പോൾ ഡോക്ടർ, ഈ അമ്മമാരുടെ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ളവരും കൂടി ശ്രദ്ധിക്കേണ്ടതാണല്ലോ അല്ലേ?
1: അപ്പം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉറക്കം, കൃത്യമായ ഉറക്കം, 6-7 മണിക്കൂർ ഉറക്കം ലഭിക്കുക
0: എന്നുള്ളതാണ്.
1: നഷ്ടപ്പെടും. അപ്പം പല അമ്മമാർക്കും കിട്ടാൻ പാടില്ല, കിട്ടാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. അപ്പം കൃത്യമായ ആ ഒരു ചിട്ടയിലേക്ക് ജീവിത ക്രമീകരിച്ചെടുക്കണം. അതുപോലെ നമുക്ക് ഭക്ഷണ രീതികൾ, അപ്പം കുറച്ചുകൂടെ ന്യൂട്രീഷണലായിട്ടുള്ള ഫുഡുകൾ, പിന്നെ ഇപ്പം നമുക്കറിയാം ഫിറ്റ്നസ്, അങ്ങനത്തെ എക്സസൈസുകൾ, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് എക്സസൈസും അങ്ങനത്തെ ഫിറ്റ്നസ്സുകളുമാണ്. നമ്മളിപ്പം ജീവിതത്തിൽ അതൊരു ജീവിത ക്രമമാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ടെൻഷനും സ്ട്രെസ്സെന്നും കുറേ റിലീഫുകൾ നമുക്ക് അതിനകത്ത് നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ എല്ലാം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അതിലൊരു വേറൊരു സംഗതി എന്ന് പറഞ്ഞു. അമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിലെ മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം, അവരുമായിട്ട് സംവദിക്കാം. നമുക്ക് പുതിയ ജനറേഷനിലെ കുട്ടികളാണെങ്കിൽ അവരുമായിട്ട് തുറന്ന് സംസാരിക്കാം നമുക്ക് കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ. അതാണ് നമ്മൾ ടെൻഷൻ എപ്പോഴും റിലീവ് ചെയ്യുന്നത്. നമ്മൾ എപ്പം നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളോട് സംസാരിച്ച് കഴിയുന്നു, അതോടെ നമ്മുടെ ആ ഒരു ടെൻഷൻ നമുക്ക് പകുതിയെങ്കിലും നമുക്ക് ഇറക്കി വെക്കാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ ഈ കേൾക്കും, നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കുക കൂടി ചെയ്താൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ.
1: അതോടൊപ്പം ഈ പണ്ടത്തെ അമ്മമാരെന്താ അങ്ങനെ പറയുന്നത്, പണ്ടത്ത് നമുക്ക് കുടുംബ ബന്ധങ്ങളും ഇഴകളും ഒത്തുചേരലും കൂടിച്ചേരലുകളൊക്കെ ഒരുപാടുണ്ടായി. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയും ആയിട്ട് നമുക്ക് മിംഗിൾ ചെയ്യാൻ സമയം കിട്ടുന്നില്ല, നമ്മുടെ പ്രശ്നങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാം ഇപ്പൊ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് അതിനകത്തേക്ക് ഒതുങ്ങിച്ച് കൂടുന്നതുകൊണ്ടും ഈ ഷെയറിങ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് കൂടുതൽ ഇഷ്യൂസ് അമ്മമാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്.
0: ഓക്കെ ഡോക്ടർ, എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അമ്മമാർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേഗം തന്നെ വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം, ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, എൻ്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റി പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
0: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

തിരികെ എത്താം എൻ്റെ റേഡിയോ 91.2 സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ ഈ വരുന്ന 10 അതായത് നാളെ മദേഴ്സ് ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് തയ്യൽ അവിസന്ന ക്ലിനിക്കിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടറായ ഡോക്ടർ ഷബീറാണ്. ഡോക്ടർ, അപ്പോൾ നമ്മളിങ്ങനെ അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും അമ്മമാരിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമുക്കറിയാം മുമ്പ് അനുഭവിച്ചിരുന്നതിനേക്കാൾ

0: ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: ചില ചില അമ്മമാരിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം വളരെ ടയർഡാകുകയും അതിൽ മൂഡ് സ്വിങ്സ് പ്രത്യേകിച്ചും അതിൽ കൂടുതലും ഡിപ്രഷനിലേക്കാണ് ഒരു മിക്കവാറും പോയി കണ്ടിട്ടുള്ളത്. ആ ഒരു ഡെലിവറി എന്നുള്ള ഒരു സ്റ്റേജിനെ അവർ ഫേസ് ചെയ്യണം ആ ഒരു സമയത്ത്. അപ്പോഴുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, നമുക്ക് ഒരുപാട് ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഒരു ടൈമാണ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് മിക്ക അമ്മമാരിലും ആ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത്. പക്ഷെ അതിന് കൃത്യമായ ഒരു കൗൺസിലിങ്ങും അതിന്റെ ചികിത്സയും കൊടുത്താൽ വളരെ പെട്ടെന്ന് ആ അമ്മയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കും. എന്നുവെച്ചാൽ ഈ ഡിപ്രഷനിലുള്ള അമ്മമാരിൽ ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് അവരെ അഫക്ട് ചെയ്യും. അതായത് കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ കുഞ്ഞിന് ഒരു ബ്രസ്റ്റ് മിൽക്ക് ഡിപ്രിവേഷൻ വരും അവിടെ. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആൻറ്റി നേറ്റലി, അതായത് പ്രസവത്തിന് മുന്നേ തന്നെ ആൻറ്റി നേറ്റൽ ചെക്കപ്പിന് വരുമ്പോൾ ഇവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് കൗൺസിലിംഗ് റെഗുലറായിട്ട് കൊടുക്കാറുണ്ട് എല്ലായിടവും. അപ്പോൾ അതിൽ കൂടി മാത്രമേ ഇവർക്ക് ഈ ആദ്യമായി ഗർഭിണിയാകുന്ന അമ്മമാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ടെൻഷനുകളും ഇപ്പം അറിയാമല്ലോ. ഇപ്പം നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം, വാട്സാപ്പിൽ, എന്തും നമ്മുടെ കൈത്തുമ്പിലായതുകൊണ്ട് ഇതിനകത്തുകൂടി കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ടെൻഷനാകുന്ന അമ്മമാർ വളരെയധികമുണ്ട്. അപ്പം അവർ ആ ഒരു മാനസിക നിലയിലാണ് കൂടുതൽ പേർ ഇതിലേക്ക് പോകുന്നത്. അത് കഴിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഡിപ്രഷനിലേക്ക് വരുന്നത്. പക്ഷേ ഈ സിംപ്റ്റംസ് പ്രൊലോങ് ചെയ്യുകയാണെങ്കിൽ, അതായത് കൂടുതൽ നാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു, അതായത് കുഞ്ഞിനെ നോക്കാൻ സാധിക്കുന്നില്ല, ആ കെയർ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഹോർമോണൽ ഇംബാലൻസും കൂടി വന്നോന്ന് നോക്കണം. ചില അമ്മമാർക്ക് ഗർഭിണിയായിരിക്കുമ്പം ഈ തൈറോയിഡിന്റെ ഇഷ്യൂസ് കാണാം. അപ്പം അത് ഇത് കഴിയുമ്പോൾ ചിലർ ഫോളോ അപ്പ് അങ്ങ് നിർത്തും. അപ്പം അതിൽ തൈറോയിഡ് ഇംബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. ചിലത് പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, അതായത് പ്രസവം കഴിഞ്ഞിട്ട് തൈറോയിഡിൽ ചില മാറ്റങ്ങൾ വരുന്നൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് ആങ്സൈറ്റി, നെഞ്ചിടിപ്പ്, അങ്ങനത്തെ വളരെ തളർച്ച, ക്ഷീണം, എപ്പോഴും കിടക്കണമെന്ന് തോന്നുക, ഡിപ്രഷനിലേക്ക് പോവുക, പിന്നെ ന്യൂ മദർ ടയർഡ്നെസ് എന്ന് മാത്രം ഒരു വാക്കുണ്ടല്ലോ. അപ്പം നമ്മൾ മിക്കവാറും പറയും ആദ്യത്തെ അമ്മ ആയതുകൊണ്ടുള്ള ഒരു ക്ഷീണമാണെന്നുള്ള, അങ്ങനെ മാത്രം അതിനെ നമ്മൾ മാറ്റിക്കളയരുത്. പ്രൊലോങ് ചെയ്യുന്നെങ്കിൽ, കൂടുതൽ സമയം അത് നിലനിൽക്കുന്നെങ്കിൽ, ആ അമ്മയ്ക്ക് ഹോർമോണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. എസ്പെഷ്യലി തൈറോയിഡ് ഹോർമോൺസ് അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം.
0: അതുപോലെ തന്നെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ അമ്മമാര് ഇത് ചിലപ്പോൾ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല. ഇപ്പോഴും പറയാറുണ്ട് മറ്റ് എന്തെങ്കിലും, അയ്യോ കുട്ടിക്ക് അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ശല്യം ചെയ്യുന്നതാണ്, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് ഇപ്പോഴും നമ്മുടെ വീട്ടുകാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്.
1: അങ്ങനത്തെ വിശ്വാസങ്ങൾ കുറെ ഉണ്ട്. അപ്പം അതിനെ നമുക്ക് കൗൺസിലിംഗിൽ കൂടി മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അവരോട് ഇതിനെ പറഞ്ഞ് എന്താണ് ശരിക്കും എന്നുള്ളത് അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അവർ അതിനകത്ത് നിന്ന് പുറത്തു വരികയുള്ളൂ. അപ്പം സ്ലീപ്പ് ഇഷ്യൂസ് ആണ് ഇതിൽ കൂടുതലും വരുന്നത്. ഇപ്പം നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് ഇപ്പോൾ കുഞ്ഞിൻ്റെ സ്ലീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം അവന് പകലുറങ്ങും രാത്രി ഉണരും. എങ്ങനെയാണോ അമ്മയുടെ വയറ്റിലായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അവന് ആദ്യത്തെ 3 മന്ത്സും കാണിക്കുന്നത്. അപ്പം അമ്മയും ശരിക്കും പകലുറങ്ങേണ്ടി വരും, രാത്രി ഉണർന്നിരിക്കേണ്ടി വരും. അപ്പോഴേ നൈറ്റിലാണ് അമ്മയ്ക്ക് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുകയും കുഞ്ഞിന് കൂടുതൽ ഫീഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് നൈറ്റിലാണ്. അപ്പം കുഞ്ഞിൻ്റെ ആദ്യത്തെ 3 മാസത്തെ രീതി എങ്ങനെയാണോ അതിനെ ട്യൂൺ ചെയ്ത് അമ്മയെ അതിനോടൊപ്പം പോവുകയാണെങ്കിൽ കൂടുതൽ നേരം പകലുറങ്ങുകയും രാത്രി ഫീഡ് ചെയ്യാനായിട്ട് എഴുന്നേറ്റ് കുഞ്ഞിനെ കൂടുതൽ ഫീഡ് ചെയ്യുകയും ചെയ്യണം. അപ്പം ഇത് പലപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ അമ്മ ഉറങ്ങും, അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുമ്പോഴായിരിക്കും അമ്മ ഉണർന്നിരിക്കുന്നത്. അപ്പം അതിനെ ആദ്യം കുഞ്ഞുമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്ത് 3 മന്ത്സ് നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളതാണ്.
0: ശരിക്കും ആ ഒരു ഉറക്കത്തിന്റെ ആ ഒരു സൈക്കിൾ കൂടുതലായിട്ട് ബാധിക്കുന്നത് അമ്മയെ തന്നെയാണ്.
1: ആണ്, തീർച്ചയായും. പിന്നെ എപ്പോഴും അമ്മയുടെ അമ്മ എപ്പോഴും ഉണ്ടാവും കൂടെ.
0: അതെ.
1: അപ്പം ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ അമ്മയെക്കാളും ഈ അമ്മയുടെ അമ്മയാണ് ഇത് കൂടുതൽ ടേക്ക് കെയർ എടുക്കുന്നത് ആദ്യത്തെ 3 മാസം.
0: അതെ.
1: അപ്പൊ ആ അമ്മയും ഇതിന് ഈ സ്ലീപ്പ് ഡിപ്രിവേഷനിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ അമ്മയും അതിനെക്കുറിച്ച് ബോധേഡായിരിക്കേണ്ടതാണ്.
0: ഓക്കെ. അതുപോലെ പറയാറുണ്ടല്ലോ ഡോക്ടർ, ഹാപ്പി മം ഹാപ്പി ബേബി എന്ന്. ഒരു ഒരു അമ്മയുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഹെൽത്ത് ആ കുട്ടിയുടെ വളർച്ച എങ്ങനെയാണ് ബാധിക്കുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം

0: ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ പല അമ്മമാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, നമ്മളിപ്പം കുഞ്ഞിനെ കൊണ്ടുവരുമ്പം പല അമ്മമാരും പറയാറുള്ളത് എനിക്ക് പാലില്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നില്ല. അങ്ങനൊരു അവസ്ഥയില്ല, ഒരമ്മയ്ക്കും പാലില്ലാത്തൊരവസ്ഥയില്ല.
1: അങ്ങനെ
0: ഇല്ല. ശരിക്കും പറഞ്ഞാൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമ്മയുടെ ശരീരത്തിൽ പാല് വരുന്നതെന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ചിന്തകളാണ്. അതല്ലേ ഹൈപ്പത്തലാമസ് നിന്ന് ഈ സിഗ്നല് അമ്മയുടെ മാറിടത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ ഈ മിൽക്ക് ഇതിനകത്ത് നിന്ന് ഇജക്ട് ചെയ്യൂ. അപ്പം വിഷമിച്ചിരിക്കുന്ന ഒരമ്മയിൽ നിന്നും പാല് ഇജക്ട് ആകത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സന്തോഷം, അമ്മയുടെ മാനസിക സന്തോഷമാണ് പാല് ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അനിവാര്യമുള്ളത്. അപ്പം ആ ഒരു സന്തോഷ അവസ്ഥയിൽ അമ്മ എപ്പോ ഇരിക്കുന്നോ അപ്പൊ നല്ലപോലെ ഫീഡ് ചെയ്യാൻ പറ്റും, കുഞ്ഞിന് നല്ലപോലെ പാലും കിട്ടും. ഞാൻ പറയാറുള്ളത് മിക്ക അമ്മമാരും കംപ്ലൈന്റ് ചെയ്യുന്നത് നമ്മൾ നോക്കി പാലില്ല. ഞാൻ പറഞ്ഞു കുഞ്ഞിന് എപ്പോഴും നമുക്ക് പാല് കിട്ടുന്നു എന്ന് അറിയുന്നത് കുഞ്ഞ് നല്ലപോലെ ഇപ്പൊ ഒരു യൂറിൻ പാസ് ചെയ്യുന്നെങ്കിൽ, ഡെയിലി ഒരു 4-5 പ്രാവശ്യം കുഞ്ഞ് നമ്മുടെ പാല് കുടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാലുണ്ട്. അങ്ങനെ ഒരു അമ്മയ്ക്ക് പാലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അമ്മയുടെ സന്തോഷമാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അനിവാര്യമായ ഘടകം. അപ്പൊ അതിന് ആ അമ്മയ്ക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ആ കുടുംബത്തില് ഉണ്ടാകുകയും വേണം.
1: ഒഴിവാക്കിയിട്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പുതിയ അമ്മമാർക്ക്, ഒരു പുതിയ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ഒപ്പം തന്നെ ഒരു അമ്മയും ഈ ഭൂമിയിലേക്ക് എത്തുകയാണ്. അതുവരെ എന്താ പറയാ, ഒരു മകള് അല്ലെങ്കിൽ ഒരു ഭാര്യ മാത്രം, അല്ലെങ്കിൽ ഒരു വീട്ടിലെ മരുമകൾ മാത്രം, അല്ലെങ്കിൽ ഒരു ഒരു എപ്പോഴും ആ ഒരു പെൺകുട്ടിക്ക് എന്തായാലും ഒരു കുട്ടിത്തം ഉണ്ടായിരുന്നിരിക്കും. അതിനുശേഷം താനൊരു അമ്മയായി, ഒരു ഒരുപാട് പുതിയൊരു ലോകത്തേക്ക് വന്നത് കൂട്ട് ഒരുപാട് സംശയങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കും. അതിലെ ഏറ്റവും വലിയൊരു സംശയമാണ് കുഞ്ഞിന്റെ വയറ് നിറഞ്ഞോ അല്ലേ, കുഞ്ഞിന്റെ വയറ് നിറഞ്ഞോ, എന്റെ കുട്ടിക്ക് ഇത്രയും പാല് കൊടുത്താൽ മതിയോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. ഡോക്ടർക്ക് എന്താണ് ഇതിനെ കുറിച്ച്
0: നൽകാനുള്ള ഒരു തെറ്റിദ്ധാരണയാണ്? എന്താണ് പാല് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ശരിക്കും നമ്മൾ ആ ബ്രസ്റ്റ് ഫീഡിങ് അതിനൊരു പൊസിഷനിങ് ഉണ്ട്. കയ്യിൽ ശരിക്ക് വെക്കുക, ചാരി ഇരുന്ന് കൊടുക്കുക, കയ്യിൽ കുഞ്ഞിനെ പൊസിഷനിങ് വരെയുണ്ട്. അവന്റെ ചുണ്ട എവിടെ വരണം, എങ്ങനെ അവൻ സക്ക് ചെയ്യണം, അതിനൊക്കെ ഒരു പൊസിഷനുണ്ട്. അതെല്ലാം ശരിക്കും നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ആന്റിനേറ്റലി ഒക്കെ എല്ലാവരും ട്രെയിൻ ചെയ്താണ് കൊടുക്കുന്നത്. ഇവർ
1: വെച്ചിട്ടുണ്ട്
0: മിക്ക ആന്റിനേറ്റൽ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലും. ഡെലിവറി കഴിയുമ്പോൾ തന്നെ അവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ് ആണെങ്കിലും മറ്റുള്ളവരും ഇവർക്ക് എങ്ങനെ ഇത് കൊടുക്കണമെന്നുള്ളതിന് നല്ല ട്രെയിനിങ് കൊടുത്താണ് വിടുന്നത്. പക്ഷെ അവർ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴും പിന്നെ ടെൻഷനായി,
1: മനസ്സിലായി,
0: കുഞ്ഞ് കരയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഞാൻ സാറിന് പറയുന്നത് കുഞ്ഞിന് കരയാനേ അറിയൂ, മനസ്സിലായില്ല, വേറൊന്നും അവൻ അറിയില്ല.
1: അപ്പം
0: സന്തോഷം വന്നാലും വേദന വന്നാലും എല്ലാത്തിനും കരയും. അപ്പം ഒരു യൂറിൻ പാസ് ചെയ്യുന്നതിന് മുമ്പ് കരയും, മലം പോകുന്നതിന് മുമ്പ് കരയും, വിശന്നാൽ കരയും. അപ്പം കുഞ്ഞിന് വയറ് നിറഞ്ഞോ എന്ന് ഒരിക്കലും, അപ്പം അവർ പറയുന്ന വയറ് ചുട്ടി കിടക്കുന്നു, വയറ് നിറഞ്ഞിട്ടില്ല. അപ്പം അതല്ല അതിന്റെ ഒരു കൺസെപ്റ്റ്.
1: കുഞ്ഞ് കരഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ പറയാം, ഈ കുട്ടിക്ക് വയറ് നിറയാഞ്ഞിട്ടാ.
0: അപ്പം അടുത്ത ചിന്തയെന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കാം എന്നുള്ളതാണ്.
1: അപ്പം
0: ആദ്യത്തെ 6 മാസം നമ്മൾ അമ്മയുടെ പാല് മാത്രമേ കൊടുക്കാവൂ കുഞ്ഞിന്, വേറൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ചിന്ത വരുന്ന പൊടി കൊടുത്തുകളയാ എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അവര് തന്നെ പലതിലും നോക്കിയിട്ട് പൊടി കൊടുത്ത് അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ അടുത്ത് വരും. അപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരിക്കലും പാടില്ല, കുഞ്ഞ് പാല് കൊടുത്തു നിറഞ്ഞില്ലെങ്കിൽ വീണ്ടും നമ്മുടെ പാല് തന്നെ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം പാല് സഫീഷ്യന്റ് ആണോ ഒരമ്മയ്ക്ക് പാല് കുഞ്ഞിന് കിട്ടുന്നോന്ന് അറിയുന്ന ഒറ്റ മാർഗം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ നോക്കുക എന്നുള്ളത്. 4-5 times അവൻ യൂറിൻ പാസ് ചെയ്യുന്നെങ്കിൽ അമ്മയ്ക്ക് സഫീഷ്യന്റ് മിൽക്ക് ഉണ്ട്, കുഞ്ഞിന് കിട്ടുന്നുണ്ട്, അവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നെങ്കിൽ അമ്മയ്ക്ക് പാലുണ്ട്. അപ്പം 6 months വരെ വേറൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി.
1: അതുപോലെ തന്നെ ഡോക്ടറെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ശ്വാസകോശത്തിൽ കുടുങ്ങി, തൊണ്ടയിൽ കുടുങ്ങി, കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്നു, മരണപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരു വലിയ അപകടം തന്നെയാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്, എന്താണ് ഇവിടെ അമ്മ ശ്രദ്ധിക്കേണ്ടത്?
0: ശരിക്കും നമുക്ക് നേരത്തെ ഈ തൊട്ടിൽ കടത്തുന്ന ഒരു ശീലം ഉണ്ടായി.
1: അപ്പൊ
0: ആ കൺസെപ്റ്റ് നമ്മൾ മാറി, റൂമിംഗ് ഇൻ ബെഡിംഗ് ഇൻ എന്നാണ് പറയുന്നത്. ഒറ്റ റൂമിൽ അമ്മയും കുഞ്ഞും, ഒറ്റ ബെഡിൽ അമ്മയും കുഞ്ഞും. അപ്പൊ തൊട്ടി പാടില്ല, മാറ്റിക്കടത്തരുത് എന്നുള്ളതാണ് കുഞ്ഞിനെ. അപ്പൊ നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ തോളത്തിട്ട് ബർപ്പ് ചെയ്ത് തട്ടി ആ എയർ വിളയെ കളയണം. എന്ന് വെച്ചാൽ പാല് കുടിക്കുമ്പോൾ എപ്പോഴും പകുതി മിൽക്കും പകുതി എയറും കൂടെ ആയിരിക്കും ഇവര് എപ്പോഴും ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പൊ ആ എയറിനെ നമ്മൾ തട്ടി വെളിയിൽ കളഞ്ഞെങ്കിൽ മാത്രമേ അവന്റെ വോമിറ്റിംഗ് കുറയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ആ എയർ പോകുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ പാലും കുടിങ്ങി പോരും. അപ്പൊ പലപ്പോഴും നമ്മൾ ഫീഡ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി തൊട്ടിലാണ് കിടത്തിയിട്ട് അങ്ങ് പോകും, അപ്പോഴായിരിക്കും അവൻ വൊമിറ്റ് ചെയ്യുന്നത് അതിനകത്ത് കിടന്നിട്ട്. അപ്പോഴത്തേക്കും ആസ്പിരേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുഞ്ഞ് ആസ്പിരേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യുമ്പോൾ അത് ശ്വാസോച്ഛത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ കാണുകയും അല്ലെങ്കിൽ കുറച്ച് നേരം ഫീഡ് ചെയ്തിട്ട് കുഞ്ഞിനെ ഒരു ചെറിയൊരു വശത്തേക്ക് ചെറുതായിട്ട് ചരിച്ച് വേണം കുഞ്ഞിനെ കിടത്താൻ വേണ്ടി. അഥവാ കുഞ്ഞ് വൊമിറ്റ് ചെയ്യുകയാണെങ്കിലും വായുടെ സൈഡിൽ കൂടിയും ഒഴുകി പോരണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യുമ്പോൾ നേരെ മൂക്ക് വഴി ഇതിങ്ങ് വെളി വരും, എന്നിട്ട് അവൻ പെട്ടെന്ന് അങ്ങ് ആസ്പിരേറ്റ് ചെയ്ത് ശ്വാസം പിടിച്ച് നിർത്തിക്കളയും. അപ്പം ചെയ്യേണ്ട കുറച്ച് ടെക്നിക്കുകളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കമ്മ്യൂണിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ കൂടി അമ്മമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വരും കാലങ്ങളിൽ. ഇത് ഒറ്റ ദിവസത്തെ പരിപാടിയല്ല, ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ കൂടി അമ്മമാരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത്ര ചോക്കിങ്ങൾ, ഇപ്പൊ ഈ കുഞ്ഞ് പാല് കുടിച്ച് കയറുക, നമ്മൾ
1: കേട്ടിട്ടുണ്ട്
0: മരണപ്പെട്ടു പോകും. അപ്പൊ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു മുതിർന്ന ഒരാൾ കുഴഞ്ഞു വീണു, അതിനെ നമുക്ക് എങ്ങനെ CPR കൊടുത്ത് അതിനെ റീസസിറ്റ് ചെയ്ത് ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുകൂടി ട്രെയിൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും പ്രധാനം കുഞ്ഞ് നമ്മൾ കാണുക കവിട്ടിയാണെങ്കിൽ കുഞ്ഞിനെ ഒരു സൈഡിലേക്ക് ചരിച്ചു പിടിക്കുക, ഇടതുവശത്തോട്ടോ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ് ഏറ്റവും നല്ലത്, അതിലേക്ക് ചരിച്ചു കൊടുക്കുക. അപ്പം ആ കവിട്ടുന്നത് ശരിക്കും വായുടെ സൈഡിൽ കൂടി ഒഴുകി
1: പോകും,
0: അപ്പൊ മൂക്കിൽ കൂടി വരില്ല, അവൻ ആസ്പിരേറ്റ് ചെയ്യാനുള്ള ചാൻസും കുറവാണ്.
1: അതുപോലെ കമഴ്ത്തി കിടത്താനും പാടില്ല,
0: കമഴ്ത്തി കിടത്താനും പാടില്ല. അത് കുറേശ്ശെ ഫീഡ് ഇടവിട്ട് കൊടുക്കുക എന്നുള്ളതാണ്, ഒറ്റയടിക്ക് കുഞ്ഞിനെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാതിരിക്കുക. അപ്പോഴാണ് ഈ എയർ കൂടുതൽ വരികയും കൂടുതൽ റീകജിറ്റേഷൻ അല്ലെങ്കിൽ വൊമിറ്റിംഗിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പൊ കഴിയുന്നത് കുഞ്ഞിനെ ബർപ്പ് ചെയ്ത് ആ എയർ കളഞ്ഞ് കിടത്തുക എന്നുള്ളതാണ്. അമ്മയുടെ കൂടെ തന്നെ കിടത്തുകയും വേണം.
1: അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, ഇത് പല അമ്മമാർക്കും ഈ പറയുന്ന കൂട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന അമ്മമാരാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള ഡെലിവറി സിസേറിയനൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മമാർ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഒന്നും കൂടി കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മമാർക്ക് എന്തെങ്കിലും ലളിതമായിട്ടുള്ള ടിപ്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആ അമ്മമാരോട് ഡോക്ടർക്ക് ഷെയർ ചെയ്യാനുണ്ട്?
0: അല്ല, കുഞ്ഞിന്റെ അല്ല, ആരോഗ്യമുള്ള കുഞ്ഞിനെ കരയൂ, അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഇപ്പം നമ്മളിപ്പം സെപ്സിസോ കുഞ്ഞിന് ഷുഗർ കുറയുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇതില്ല, അവന് കരച്ചിലില്ല, നനക്കില്ലാതെ കിടക്കുമ്പോഴാണ് നമുക്ക് കുഞ്ഞിന് എന്തൊരു കോംപ്ലിക്കേഷൻ വന്നു എന്ന് നമ്മൾ ഡേഞ്ചർ സയൻസിൽ ഒന്നാണത്. ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുക കുഞ്ഞുങ്ങളിൽ. അപ്പം നല്ല വിഗറസ് ആയിട്ടുള്ള കുഞ്ഞ്, അതായത് പാല് കുടിച്ച് ശക്തിയുള്ള കുഞ്ഞ് കരയും, അവൻ ഉറപ്പായിട്ടും കരയും. അപ്പൊ ആ കരച്ചിലാണ് അവന്റെ ശക്തി. അപ്പൊ അവൻ ആരോഗ്യമുള്ള കുട്ടിയാണത്, അതൊരു അരോചകമായി തോന്നുകയോ പേടിക്കുകയോ ചെയ്യാതിരിക്കുക കുഞ്ഞിന്റെ കരച്ചിലിനെ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങള് നമ്മുടെ നാട്ടിൽ താരാട്ടുപാട്ടുണ്ട്, അതിന് അമ്മുമ്മയാണ് ഏറ്റവും പിടിക്കുക. അപ്പൊ അവരത് ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്തെടുക്കും, അതിന് കുഴപ്പമില്ല.
1: അപ്പോൾ ഡോക്ടർ, നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. 9544700912 എന്ന നമ്പറിലേക്ക്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷബീറാണ്, തയ്യിൽ അവിസന ക്ലിനിക്കിലെ പീഡിയാട്രീഷ്യൻ ആണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: തിരികേത്താ വേണ്ട റേഡിയോ 91.2-ൽ മാതൃദിനത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് നമ്മളോടൊപ്പമുള്ളത് പീഡിയാട്രീഷ്യനായ ഡോക്ടർ ഷബീറാണ്. കുറ്റിവട്ടത്തെ തയ്യൽ അവിസന ക്ലിനിക്കിലെ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ മാതാവിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചുമൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളിലുണ്ടാകുന്ന ഒരു ഇന്നത്തെ കാലത്തെ ആസ് എ പീഡിയാട്രീഷ്യൻ കുട്ടികളിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജങ്ക് ഫുഡ്സ്. മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ ജങ്ക് ഫുഡ്സ്, ചോക്ലേറ്റ്സ് ആയാലും പാക്കറ്റ് ഫുഡ്സ് ആയാലും, അതിൻ്റെ ഒരു ഉപയോഗം അവരുടെ ഒരു ആവശ്യകത കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, അമ്മമാർക്ക് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
5: ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം അതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫാസ്റ്റ് ഫുഡ് ഇപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറി. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമ്മളിപ്പം വൈകിട്ട് പുറത്തുനിന്നാണ് ഫുഡെല്ലാം കഴിക്കുക. അപ്പം കുട്ടികളിലേക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നൊരു കണ്ടീഷൻ നമുക്കറിയാം. പണ്ടത്തെ കുഞ്ഞുങ്ങളല്ലേ ഇപ്പം കാണുമ്പോഴും, 10 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരിലെ അമിതമായ ബോഡി വെയിറ്റ് കൂടുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒരുപാടാണ് അവർക്ക് ഇനി വരുന്ന. നേരത്തെ തന്നെ ഏർലി ഓൺസെറ്റ് ഓഫ് അഡൾട്ട് ഡിസീസ് എന്ന് പറയുന്നത് അഡോളസൻസ് പ്രായത്തിൽ തന്നെ, കൗമാരത്തിൽ തന്നെ മുതിർന്നവർക്ക് വരാവുന്ന അസുഖങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇപ്പം ഇപ്പൊ ഗവൺമെന്റ്, എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് ആണ് തോന്നുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെ കുട്ടികളുടെ ഡയബറ്റീസ് കണ്ടുപിടിക്കാം. അപ്പൊ അതൊരു ഷുഗർ ചെക്കിങ്ങും ഒക്കെ ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അത് ജീവിതശൈലി രോഗങ്ങൾ, കുട്ടികളിൽ നേരത്തെ തന്നെ തുടങ്ങുന്നു. അപ്പൊ അതിന് നമുക്ക് അഡ്വൈസ് ചെയ്യാം, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, ന്യൂട്രീഷണൽ ഫുഡ് കൊടുക്കുക, നമ്മുടെ വീട്ടിലെ തനിമയ ഫുഡ് കൊടുക്കുക, പിന്നെ അവർക്കുള്ള ആക്ടിവിറ്റീസ് കൂട്ടുക. എന്തായാലും അവൻ കഴിക്കും, ചോക്ലേറ്റ് നമ്മൾ മേടിച്ചു കൊടുക്കും, എവിടെ ചെന്നാലും നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഇവൻ്റെ ആക്ടിവിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഗെയിംസിന് വിടുക. കൂടുതലും വരുന്ന നമുക്കിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അത് കൂടുതലും ഈ കൊറികൾ, സ്നാക്സുകൾ കൂടുതൽ പോകുന്നത്. നമ്മളറിയില്ല ഇതിലെന്തോരം കലോറി അതിൽ കയറി പോകുന്നെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്നൊക്കെ വിട്ടിട്ട് ഇവരെ ഔട്ട്ഡോർ ആക്ടിവിറ്റിയിലേക്ക്, വെക്കേഷൻ ടൈം ആണെങ്കിലും കൂടുതൽ സമയം അതിലേക്ക് നമ്മൾ അവരോട് ചെലവഴിക്കുക. കഴിയുന്നതും ഈ ഫുഡുകൾ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻസിൻ്റെയോ, ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂട്രീഷണൽ അഡ്വൈസ്, അമ്മമാർക്ക് കുട്ടികൾക്ക് എന്ത് കൊടുക്കാം എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചെയ്ത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വാർത്തെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു.
4: തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞതുപോലെ ജങ്ക് ഫുഡ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും അമ്മമാർക്ക് വല്ലാത്ത കൺഫ്യൂഷനാണ്. എൻ്റെ കുട്ടിക്ക് എന്ത് കൊടുക്കാമെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു അവർക്കൊരു 6 മാസം മുതലാണ് നമ്മൾ ഈ കുറുക്കു രൂപത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. അപ്പം ശരിക്കും ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്?
5: ശരിക്കും 6 മന്ത്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീനിങ് എന്നാണ് എൻ്റെ പേര്. വീനിങ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് അക്വിൻ്റഡ്, അതായത് ഇതുമായിട്ട് നമ്മൾ പരിചയപ്പെടുക എന്നുള്ളത്. ഒരു ഭക്ഷണത്തിനെ കുഞ്ഞിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, പക്ഷെ കഴിപ്പിക്കാൻ നോക്കരുത്. അതിന് പല അമ്മമാരും ചെയ്യുന്ന 6 മാസം കഴിയുന്നതോടെ ഒരു വലിയ ബൗള് മേടിക്കും, അതിനകത്ത് ഈ കുറുക്കെടുക്കും, രാവിലെ മുതൽ ഇവൻ ഇത് കൊടുത്തു കൊടുക്കും. അപ്പൊ അവൻ 2 സ്പൂൺ കുടിച്ചിട്ട് ബാക്കി അവൻ തുപ്പിക്കളയും. അപ്പൊ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഇത് പരിചയപ്പെടുത്തുകയാണ്, ഇതാണ് ഫുഡ്. അപ്പൊ അവൻ അതിനെയൊന്ന് ടേസ്റ്റ് ചെയ്ത് അത് യൂസ്ഡ് ആയി വരണം. ഇല്ലെങ്കിൽ ഒരു 10 മന്ത്സ് ഒക്കെ ആകുമ്പോൾ പുള്ളി ഇത് റിജക്ട് ചെയ്ത് കളയും. അപ്പം കുറേശ്ശെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫുഡ് നമ്മളെപ്പോഴും വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് നാട്ടിൽ നമുക്ക് ലഭ്യമായ കൂരവ് അങ്ങനത്തെ രാഗി ഏത്തയ്ക്ക ഈ ഓടിച്ച് പിടിച്ചത് പിന്നെ ചോറ് അതിൻ്റെ കർമ്മങ്ങൾ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും, ചോറ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓരോ മാസം വെജിറ്റബിൾസ് എല്ലാം മാഷ് ചെയ്ത് കൊടുക്കുക, അതായത് നല്ലപോലെ ഉടച്ച് വേവിച്ച് ഉടച്ചു കൊടുക്കുക. വെജിറ്റബിൾസ് ആണെങ്കിലും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നമുക്ക് ഓരോ മാസം കഴിയുന്നോറും സ്റ്റാർട്ട് ചെയ്യാം.
4: ഈ മുട്ട അതുപോലെ തന്നെ
5: ശരിക്കും മുട്ട ചില കുഞ്ഞുങ്ങളിൽ അലർജി വരാം, എഗ്ഗ് അലർജി ഉള്ള കുഞ്ഞുങ്ങൾ വരാം. ശരിക്കും നമ്മളൊരു 10 മന്ത്സ് കഴിഞ്ഞിട്ട് വൈറ്റ് മാറ്റിയിട്ട് എഗ് യോഗ മാത്രം കൊടുക്കാനാണ് സാറിന് അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റും കൂടി നമുക്കൊരു 1 ഇയർ എല്ലാം കഴിഞ്ഞിട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യും.
4: ഓക്കെ, അതുപോലെ ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും അതിനോട് റിലേറ്റ് ആയി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ മൊബൈൽ കാണിച്ചാലേ കുട്ടി ഭക്ഷണം കഴിക്കൂ എന്നൊരു രീതിയുണ്ട്. അത് എല്ലാ അമ്മമാരും അമ്മയാകുന്നതിന് മുമ്പ് പല സ്ത്രീകളും പറയുന്ന കാര്യം എന്റെ കുട്ടിയെ ഞാൻ മൊബൈൽ കാണിക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു അമ്മ എന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മൊബൈലിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കുട്ടി എവിടെയെങ്കിലും ഇരുത്തണമെങ്കിൽ മൊബൈൽ വേണം, ഫുഡ് കൊടുക്കണമെങ്കിൽ മൊബൈൽ വേണം എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത്?
5: നമ്മൾ തന്നെ നിയന്ത്രിച്ചേ പറ്റൂ. അപ്പൊ കുഞ്ഞിനെ കഴിപ്പിക്കാൻ എന്ത് മാർഗം എടുക്കുക എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ കുഞ്ഞുമായിട്ട് പുറത്തിറങ്ങി ദാ കുഞ്ഞെ കാക്ക
4: അമ്മളിയമ്മാവൻ
5: ഇതിനെ കാണിച്ച നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നെ. ഇപ്പൊ നമ്മൾ നേരെ ഇതിനകത്ത് കാർട്ടൂൺ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇവനെ ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതില്ലാണ്ട് പിന്നെ അവൻ കഴിക്കത്തില്ല. ഇത് അതിനെ നമ്മുടെ മനസ്സ് അതിനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോയി. അപ്പം അത് എല്ലാ പ്രാവശ്യവും അവനിത് കണ്ടെങ്കിലേ പിന്നെ കഴിക്കത്തുള്ളൂ. പക്ഷേ ഇത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കുഞ്ഞുങ്ങളിൽ. ഒന്ന് ലാംഗ്വേജ്, പിന്നെ അവൻ്റെ റെസ്പോൺസ്. ഈ കാർട്ടൂണിലെ ലാംഗ്വേജ് ഇവന് അങ്ങ് കയറും, ഇവന് ഉൾക്കൊള്ളും അതിനെ. പക്ഷെ അത് കുഞ്ഞ് പറയുന്നത് മലയാളവും ആയിരിക്കില്ല, ഇംഗ്ലീഷും ആയിരിക്കില്ല, അതിൻ്റെതായ ഒരു ലാംഗ്വേജിലാവും പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നു കുഞ്ഞ് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്, 2 വയസ്സ് കഴിയുമ്പോഴത്തേക്കും സംസാരിക്കുന്നതെല്ലാം ആ ഒരു ലാംഗ്വേജിലേക്ക് വരും. പക്ഷെ ക്ലാരിറ്റി ഉണ്ടാവില്ല, ഇംഗ്ലീഷും അല്ലാതെ മലയാളവും അല്ല. പക്ഷെ അതിനെ പിന്നെ തിരിച്ച് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ട്രെയിനിങ്ങുകളും കൂടി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ നമുക്കറിയാം ഓട്ടിസം എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ടല്ലോ. അപ്പം അതിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കുഞ്ഞുങ്ങൾ അവരുടെ കണ്ടീഷൻ മാറിപ്പോവാറുണ്ട്.
4: അതെ, എനിക്ക് തോന്നുന്നു ഈ ഒരു കോവിഡിന്റെ ഒക്കെ ഒരു ടൈമിൽ നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലായിരുന്ന ഒരു ടൈമിലാണ് ഈ പറയുന്നത് പോലെ മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ബാധിച്ചിട്ടുള്ളത് അല്ലേ ഡോക്ടറെ?
5: അതെ, അതിപ്പം നമുക്ക് തിരിച്ചറിയാവുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓട്ടിസം ഉള്ള ബാധിച്ചൊരു കുഞ്ഞിനെ നമുക്ക് വളരെ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. 1.5 വയസ്സിന് മുമ്പേ തന്നെ അവനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് നമ്മളുമായിട്ടുള്ള കണക്ഷൻ ആദ്യം തുടങ്ങുന്നത് 1st മന്തിൽ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കിച്ചിരിക്കും. അവിടെ മുതലാണ് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഉണ്ട് എങ്കിലും നമ്മൾ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് അവൻ്റെ നമ്മുടെ സോഷ്യൽ സ്മൈൽ എന്ന് പറയും. അപ്പം അവിടെ മുതൽ നമുക്ക് ചെക്ക് ചെയ്യാം അത് ഡെവലപ്പായോ കുഞ്ഞിൻ്റെ, അതൊന്ന്. പിന്നെ അതിന് ശേഷം വരുന്ന നമ്മൾ ഓരോ മൈൽ സ്റ്റോണുകൾ നമ്മുടെ നാഴിക കല്ലുകളിൽ ഡിലെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം കമരുവാൻ, കഴുത്തുറയ്ക്കുവാൻ, ഇരിക്കുവാൻ, നിൽക്കുവാൻ, നടക്കുവാനൊക്കെയുള്ള ഡിലകൾ നമുക്ക് നോക്കണം. പിന്നെ അവൻ്റെ 1 വേർഡ് സെൻറ്റൻസ് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയം അത് ഡിലെ വന്നോ, 2 വാക്ക് കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ അവന് സാധിക്കുന്നുണ്ടോ 2 വയസ്സിന് ശേഷം. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ഐ കോണ്ടാക്റ്റാണ്. അപ്പോൾ ഓട്ടിസത്തിന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മുടെ കണ്ണിലേക്ക് അവൻ കുഞ്ഞു നോക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ അവൻ എന്ത് സംസാരിക്കുമ്പോഴും നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നില്ലെങ്കിൽ നമ്മളിത് സംശയിക്കണം, അതിൻ്റെ ഒരു എക്സ്പെർട്ടിനെ കാണിച്ചത് ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതുപോലെ നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ചിങ്ങോട്ട് പറയും ചില കുഞ്ഞുങ്ങൾ. എക്കോലാലി എന്ന് പറയാൻ 2 വയസ്സ് കഴിയുമ്പോഴാണ്, 1.5 വയസ്സ് മുതൽ നമ്മൾ വേണം പേന എന്ന് പറഞ്ഞാൽ പേന ഇങ്ങനെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതും നമുക്ക് ഓട്ടിസത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണമാണോ എന്നുള്ളത് ആരെങ്കിലും കാണിച്ചത് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം.
4: ഓക്കെ, ശരിക്കും അമ്മമാർക്ക് വലിയൊരു ആശങ്കയാണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അമ്മമാർക്ക് മറ്റൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന പെൺകുട്ടികൾ ഉള്ള അമ്മമാരുടെ ഏറ്റവും വലിയൊരു ടെൻഷനാണ് PCOD എന്നൊക്കെ പറയുന്നത്. കാരണം അമ്മമാർക്കും കുറേ സ്ത്രീകൾക്ക് മിക്കവാറും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് PCOD എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുട്ടികളിലേക്കും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ PCOD?
5: PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് അതിനെ പറയുക, അതിന്റെ ഫുൾ ഫോം. ശരിക്കും അഡോളസന്റ് കൗമാര പ്രായത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം ഒബേസിറ്റിയാണ്, അതായത് അമിതമായ വണ്ണം, വെയിറ്റ് ഗെയിൻ, അതാണ് പ്രധാന കാരണം. അപ്പം അതിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അപ്പം കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരും, വെയിറ്റ് കൂടും, പിന്നെ മെൻസ്ട്രൽ സൈക്കിൾസിൽ റെഗുലർ ആയിരിക്കത്തില്ല. അവർക്കിപ്പം മെനാർക്ക് അറ്റൻഡ് ചെയ്താലും മെൻസ്ട്രൽ പീരീഡ്സ് പലപ്പോഴും ഇറഗുലർ ആയിരിക്കും അല്ലെ വരുന്നത്, അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് വരാം. അപ്പം അതെല്ലാം വിദഗ്ധമായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചത് ഹോർമോണൽ ചേഞ്ചസ് ആണോ, ചിലത് ഹൈപ്പോ തൈറോയിഡിസം വന്നാലും അങ്ങനെ വരാം, തൈറോയിഡിൻ്റെ ഹോർമോൺസ് സംബന്ധിച്ച അസുഖം ഉണ്ടെങ്കിൽ അത് വരാം. അപ്പോൾ ഏറ്റവും ഇപ്പം ഏത് സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മൾ പോയാലും അവരവസാനം പറയുന്നത് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കും എന്നുള്ളതാണ്.
4: അതെ,
5: ആ വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നതോടുകൂടി ഹോർമോണൽ ഇംബാലൻസ് ശരിയാവുകയും PCOD എന്നൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും.
4: അപ്പോൾ ഈ പറഞ്ഞതുപോലെ അമിതവണ്ണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിനെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വീട്ടിൽ തന്നെ?
5: അത് തന്നെ, നമുക്കിപ്പം ഡയറ്റാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മളിപ്പം എല്ലാം ജീവിതശൈലി വരുമ്പോഴത്തേക്കും ന്യൂട്രീഷൻ പല ഡയറ്റുകൾ വന്നു കഴിഞ്ഞല്ലോ, പലരും പല ഡയറ്റുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡയറ്റ് സെലക്ട് ചെയ്യുക, റൈസ് ഒഴിവാക്കുക, ഷുഗർ കുറയ്ക്കുക, ഷുഗർ കട്ട് ചെയ്യുക. അപ്പം അതിലേതാണോ ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരെണ്ണം അതിലൊരു ഡയറ്റ് മോഡലിലേക്ക് ആ കുഞ്ഞിനെ മാറ്റണം. അപ്പം അമിതമായ കാർബോഹൈഡ്രേറ്റ്, അപ്പം സ്റ്റാർച്ച് കണ്ടെയ്നിങ് അങ്ങനത്തെ ഒഴിവാക്കി പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡുകളിലേക്ക് അവരെ കൂടുതൽ കൊണ്ടുവരണം. വൈറ്റമിൻസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫുഡിലേക്ക്. ഇപ്പം നമുക്കിപ്പോൾ ഇവർക്ക് ഏറ്റവും ഇഷ്ടം ബർഗേഴ്സ് ആണല്ലോ. ബർഗേഴ്സിനകത്ത് നമ്മൾ നോൺ വെജ് വെക്കുന്നതിന് പകരം സാലഡ്സ് വെച്ച് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. ചോക്ലേറ്റ്സുകൾ ഒഴിവാക്കണം, ഡാർക്ക് ചോക്ലേറ്റ്സുകൾ അങ്ങനത്തെ. ഷുഗർ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക്
4: വെയിറ്റ്
5: കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം, അതോടൊപ്പം അവരുടെ ആക്ടിവിറ്റീസും.
4: ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടർ, നമ്മളിപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഇപ്പം നമ്മൾ ADHD അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളിലെ ഈ അമിതമായിട്ടുള്ള വാശി, ദേഷ്യം, വല്ലാതെ ചില സമയത്ത് ചില കുട്ടികളെ കാണാം വല്ലാതെ അറകണ്ടായിട്ട് നമ്മളോട് ദേഷ്യം പിടിച്ച് നമ്മളെന്തിനാണ് ഈ കുട്ടി ഇങ്ങനെയാണോ ഇതിന്, അപ്പോൾ അമ്മയാണ് കുറ്റം പറയുന്നത് നല്ല തല്ലുകൊടുത്ത് വളർത്താത്തതിൻ്റെയാണെന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിന് തല്ലുകൊടുക്കുന്നതാണോ ഒരു പരിഹാരം?
5: ഒരിക്കലും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസീസ് എന്നാണ് പറഞ്ഞത്, ADHD എന്ന് പറഞ്ഞത്. അതായത് അവൻ ഒരിടത്ത് ഇരിക്കണ്ടാവില്ല,
4: ആകെ
5: ഒരു പിരിവിരിപ്പ് എന്ന് പറഞ്ഞില്ല, ഒരിടത്തും ചാടി ഒരിടത്തും ചാടി, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അവർക്ക് നമ്മുടെ ഇപ്പം യൂഷ്വൽ കൗൺസിലിങ്ങും സംസാരങ്ങളിൽ കൂടിയും തെറാപ്പികളിൽ കൂടിയും അവർ ഇപ്പം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ചെന്നാൽ അവിടെ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവർക്ക് തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യും, വിസിറ്റിംഗ് വരും. പക്ഷേ ചില കുഞ്ഞുങ്ങളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും, മെഡിസിൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ വളരെ ചുരുക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ കണ്ടിന്യൂസ് അവർക്ക് ഈ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ സെഷൻസിൽ കൂടി അവർക്ക് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും ഒരു പരിധിവരെ.
4: ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടിസം ബാധിച്ച കുട്ടികളെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫൈ ചെയ്യാം, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ADHD നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള
5: ADHD തെറ്റിദ്ധരിക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പം ഇവൻ എന്തായാലും മറ്റു ചടി ഓടിയായിരിക്കും, മിക്കവരും ഇവൻ ഹൈപ്പർ ആക്റ്റീവ് ആണോ ഡോക്ടർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പം ഇതാ ഞാൻ പറഞ്ഞ, അവര് ഹൈപ്പർ ആക്റ്റീവിനെ നമുക്ക് ടിപ്പേറിയ കണ്ടറിയാം, ഒരിടത്തിരിക്കത്തില്ല അവൻ, അത്രയും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ
4: കളറിംഗ് ബുക്ക് കൊടുത്താൽ പോലും അടങ്ങിയിരിക്കത്തില്ല,
5: അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല.
4: അവര് ഈ മൊബൈൽ യൂസേജ് ഒക്കെ എങ്ങനെയായിരിക്കും അവരുടെ?
5: അല്ല, അവന് അതിൽ ശ്രദ്ധ കുറവായിരിക്കുമല്ലോ, മൊബൈൽ കൊടുത്താലും നോക്കത്തില്ല, അവന് വേറെ ആക്ടിവിറ്റീസിലേക്ക് അവൻ പോവുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മുടെ എക്സാമിനേഷൻ ടേബിളിൽ അവനെ പിടിച്ചു കിടത്തി അവൻ അവിടുന്ന് ചാടി നമ്മുടെ ഇരിക്കുന്ന കസേരയിലേക്ക് ചാടി വരും. അപ്പം അവനൊരു അവനൊന്നിലും ഫോക്കസ് ചെയ്യത്തില്ല.
4: ADHD കുട്ടികൾ, അതല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ ഇങ്ങനെ ചെറിയ വാശിയൊക്കെ കാണിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അത് നമുക്ക്
5: അതൊന്നും അസുഖങ്ങളല്ലല്ലോ, വാശികൾ ജന്മനാ ഉള്ള കാര്യങ്ങളാണ്. അതിനെ
4: നീ പറയുന്നതുപോലെ പല അമ്മമാർക്കും ഈ ഓട്ടിസം ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അമ്മയാകുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ
5: എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ കുഞ്ഞുങ്ങള് മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കും. ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അതായത് മറ്റുള്ള കുട്ടികളുമായിട്ട് അവർ മിംഗിൾ ചെയ്യില്ല.
4: ഇപ്പൊ
5: നമ്മളിപ്പോ ഒരു ടോയ് എടുത്തു അവരുടെ കൈ കൊടുക്കുകയാണെങ്കിൽ, ഒരു കാറിന്റെ ടോയ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവൻ അതിന്റെ വീല് മാത്രം കറക്കിക്കൊണ്ടിരിക്കും. അതായത് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും അവർ ചെയ്യുന്നത്. സെയിം സാധനം അവൻ നാളെയും ചെയ്യും. നാളെയും നമ്മൾ ഈ കാർ കൊടുത്താൽ ആ വീല് മാത്രം
4: കറക്കിക്കൊണ്ടിരിക്കും.
5: അപ്പം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഓരോ അവന്റെ ശീലങ്ങൾ, അതായത് അറിയാലോ അവൻ അവൻ്റെതായിട്ടുള്ളൊരു ലോകത്തായിരിക്കും ആ കുഞ്ഞ്. അവരിൽ പലർക്കും പല എക്സ്ട്രാ ബാക്കി കഴിവുകളുണ്ടാവും. ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, വരയ്ക്കുവാനുള്ള കഴിവുകളുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് അത് അവരുടെ മറ്റ് ക്വാളിറ്റികളെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരമ്മയ്ക്ക് ഒരു ഓട്ടിസം കുഞ്ഞിന് നമ്മൾ അതിനൊരു കൗൺസിലിംഗ്, അത് തെറാപ്പി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ, ഒരിക്കൽ ആ കുഞ്ഞ് അമ്മയുടെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ ഷീസ് ഹാപ്പി. അപ്പം അവർ ഈ റിസൾട്ട് മൊത്തം അവർക്ക് വേണ്ടത് കുഞ്ഞ് അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുക എന്നുള്ളത്.
4: അപ്പം
5: ലാസ്റ്റ് ആ കുഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അതിൽ വേറെ അവന് വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അമ്മയുടെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും.
4: തീർച്ചയായിട്ടും. അപ്പോൾ ഡോക്ടർ, നമ്മൾ കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് നാളത്തെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഡോക്ടർ ഷബീർ ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അവിസന ക്ലിനിക്കിലാണ്, കുറ്റിവട്ടത്തുള്ള. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. നാളെ രാവിലെ 9 മുതൽ 12 കുറ്റിവട്ടത്തുള്ള അവിസന ക്ലിനിക്കിൽ വെച്ച് ഈ ഒരു പ്രോഗ്രാം, അതായത് മംസ് ഓഫ് അവിസന എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അറിവുള്ള അമ്മമാരിലൂടെ അറിവുള്ള ആരോഗ്യമുള്ള സമൂഹം, ഇതാണ് ആശയം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തീർച്ചയായിട്ടും അമ്മമാർക്ക് ഒരുപാട് താല്പര്യമുണ്ടാകും. കാരണം ഈ ഒരു പരിപാടിയിൽ വിവിധ മേഖലകളിലെ വിദഗ്ധരായ ഡോക്ടർമാർ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ സ്ക്രീൻ ടൈം, നമ്മളിപ്പോൾ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഭാഗമാകുന്നുണ്ട്. കുട്ടികളുടെ സ്ക്രീൻ ടൈം, ADHD, പഠന വൈകല്യങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, തൈറോയിഡ് ഉൾപ്പെടെയുള്ള ഹോർമോൺ സംബന്ധമായ രോഗങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രാരംഭ തിരിച്ചറിവ്, അതുപോലെ തന്നെ പ്രായമായവരുടെ പരിചരണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും വിദഗ്ധ ഡോക്ടേഴ്സുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി അവിടെ ലഭിക്കുന്നതാണ്, അതിനുള്ള അവസരമാണ് ഒരുക്കുന്നത്. കൂടാതെ സ്ട്രെസ് മാനേജ്മെന്റ് പരിശീലനമുണ്ട്. ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലോ സ്ട്രെസ്. അതിന് ആ സ്ട്രെസ് മാനേജ്മെന്റ് പരിശീലനമുണ്ട്. വിനോദ പരിപാടികളുണ്ട്, മത്സരങ്ങളുണ്ട്, അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സെഷനും, അങ്ങനെ ഒരുപാട് സെഷൻസും കാര്യങ്ങളും ഒക്കെയുണ്ട്. മനോഹരമായ ഒരു സമയം തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കായുള്ള മത്സരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ഇനി പറയുന്ന നമ്പറുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 80 75 63 99 90. ഒരിക്കൽ കൂടി പറയാം. 80 75 63 99 90. അപ്പോൾ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കുറ്റിവട്ടം തയ്യിൽ അവിസന ക്ലിനിക്കിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടറായ ഡോക്ടർ ഷബീർ ആയിരുന്നു. ഡോക്ടർ, അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു പ്രോഗ്രാമിന് എൻ്റെ റേഡിയോ 91.2 പേരിലും എൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. ഇത്രയും സമയം നമ്മളോടൊപ്പം ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്തു തന്നതിന് താങ്ക്സ്.
5: താങ്ക് യു വെരി മച്ച്.
4: ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ. എന്റെ റേഡിയോ 91.2.

0: പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ ABHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അമ്മേ അമ്മേ, നാളെ അവിസന്ന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
4: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075639990, 8075639990.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
5: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
6: അമ്മേ അമ്മേ, നാളെ അവിസന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രമല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
7: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63-9990, 8075-6-39990.
8: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ಮತ್ತೆ ಬ್ರೋಕರ್ ಹೇಳಿದ್ ನೆನಪಿದೆಯಾ, ಭದ್ರಾವತಿಲಿರೋ ಕೊನೆ ಮಲಯಾಳಿ ಹುಡುಗಿ ಇದು.
2: ಒಂದು ಪೆಣ್ಣು ಕಾಣಾನ್ ಹೋಗುವ ವಳಿಯ ದೇ ಇವನ എന്റെ ബൈക്കിന്റെ പിന്നിലിരുത്തി കുറേയേറെ പെണ്ണു കാണൽ ചടങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാ. കിട്ടിയതെല്ലാം വെറും ചായയും വടയും മിച്ചറും അല്ലാണ്ട് വേറൊന്നുമില്ല. പക്ഷെ ഇത്തവണ നടന്നതെല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. കാണാം നമുക്ക് എന്താ ഇവിടെ സംഭവിച്ചത്.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ. ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
8: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: അമ്മേ അമ്മേ, നാളെ അവിസന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
1: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63-9990, 8075639990.
2: ഈ ബില്ലെന്ന് നോക്കിയേ,
3: എന്തുവടി ഇത്?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
3: എല്ലാത്തിനും വിലക്കുറവാണ്.
2: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
3: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
2: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
9: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
10: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.

0: അമ്മയമ്മേ, നാളെ അവിസന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
1: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63-9990, 8075-63-9990.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
5: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
4: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
7: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം 120 എംഎൽഎമാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. ടിവിക്ക് 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത എംഎൽഎമാരായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം. വിടുതലൈ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. രണ്ട് VCK എംഎൽഎമാരുടെ പിന്തുണാ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുനന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 എംഎൽഎമാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ക്ഷുദിറാം തുഡു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3-ാം സ്ഥാനത്തിനായി തെരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ

0: 65 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവ്വീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 വലിയ ബോട്ടുകളുടെ സർവ്വീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്തിദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം. TTC ദേവസ്വം ബോർഡ് നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റി കഴകം. 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: അമ്മേ അമ്മേ, നാളെ അഭിസന്ന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
2: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63-9990, 8075-63-9990.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്

0: ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 80.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: അമ്മേ അമ്മേ, നാളെ അവിസന്ന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
2: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075 6399 90 8075639999.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
1: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63-9990 8075-63-9990.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണമെന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ. ലുലു ബാക്ക് ടു സ്കൂൾ 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: അമ്മേ അമ്മേ, നാളെ അവിസന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
2: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63-9990, 8075-63-9990.
3: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
4: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
3: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ 8 May-17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.

മഴ പെയ്ത് തോന്നിട്ടും മിഴികളെ ഇറനണിക്കാൻ ചില ഓർമ്മകളെ മേഘം പോലെ തെളിഞ്ഞു നിൽക്കും. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിലെ ഒരു കാലത്തെ നമ്മുടെ ഇഷ്ടങ്ങൾ നല്ല ഓർമ്മകളാണ്. ആ ഇഷ്ടങ്ങളുടെ മാധുര്യം കൂടുന്നത് അതിന് നഷ്ടം സംഭവിക്കുമ്പോഴാണ് അല്ലെ? നഷ്ടം വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ചിലപ്പോൾ സമയത്തിന്റെ രൂപത്തിൽ, ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന്റെ രൂപത്തിൽ, സാമ്പത്തികത്തിന്റെ, പ്രകൃതിയുടെ, ജീവിത സാഹചര്യങ്ങളുടെ ഒക്കെയൊക്കെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ കാലം മുന്നോട്ട് കുതിക്കുമ്പോൾ അതെല്ലാം നഷ്ടങ്ങളായി മാറാറുണ്ട്. ആ നഷ്ടങ്ങളുടെ ഓർമ്മകൾ പലപ്പോഴും നമ്മളോടൊപ്പം നമ്മളെ വേദനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചില ഓർമ്മകൾ സന്തോഷിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട നഷ്ടങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ നമ്മുടെ ബാല്യവും കൗമാരവും ഒക്കെയാണ് അല്ലേ? ആ പ്രായങ്ങളിലെ നമ്മൾ വളരാൻ മോഹിക്കുമെങ്കിലും വളർന്നു കഴിയുമ്പോഴേ ജീവിതം മാറിക്കഴിയുമ്പോൾ ആ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും ഒക്കെ നമ്മൾ വല്ലാതെ ഓർക്കാറുണ്ട്, ഓമനിക്കാറുണ്ട്. കാരണം ചരടുകളില്ലാത്ത ലോകത്തിൽ, അതിർത്തികളില്ലാത്ത സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ തീരത്തിന്റെ സുഖം ആസ്വദിക്കുന്നത് ആ ഘട്ടത്തിലാണ്. അന്ന് നമ്മളെയൊക്കെ സ്നേഹിക്കാനും നമ്മളോടൊപ്പം നിൽക്കാനും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാനും നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന പലരുമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അന്നത്തേക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തീരെ ചെറുതായിരുന്നു അല്ലേ? ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നല്ലൊരു ഉടുപ്പ്, നല്ലൊരു ചെരുപ്പ്, അല്ലെങ്കിൽ ഒരു യാത്ര, അതുമല്ലെങ്കിൽ ഒരു ഐസ്ക്രീം, ഇതുമല്ലെങ്കിൽ ഓണമോ പെരുന്നാളും ഒക്കെ പോലുള്ള ഉത്സവ ദിനങ്ങളുടെ സന്തോഷം, ഇതൊക്കെ മാത്രം മതിയായിരുന്നു നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ. നമ്മൾ നമ്മുടെ വീടിനെ കുറിച്ചോ മുതിർന്നവരെ കുറിച്ചോ ഒന്നും

വല്ലാതെ ആകുലതപ്പെട്ടില്ല. അപ്പോൾ ആ മനോഹരമായ കാലം നമ്മളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോഴാണ് ആ കഴിഞ്ഞുപോയ കാലത്തിന്റെ മനോഹര നിമിഷങ്ങൾ വല്ലാത്തൊരു നഷ്ടമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്ലാസ്മേറ്റ്സുകളും കുടുംബങ്ങളുടെ ഒത്തുചേരലുകളുമൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത്. ആ സുന്ദര നിമിഷങ്ങൾ ദൃശ്യ ഭംഗിയോടെ ആരെങ്കിലുമൊക്കെ വരികളായി കുറിക്കുമ്പോൾ വല്ലാതെ നമ്മൾ അതിലേക്ക് നൊസ്റ്റാൾജിക്ക് വികാരത്തോടെ അതൊക്കെ നോക്കിയിരിക്കുന്നത്. അതെ, സമയവും കാലവും പ്രായവുമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടങ്ങളിലൊന്ന്. അതാസ്വദിക്കാതെ പോയവർ തീർത്തും നഷ്ടപ്പെട്ടവർ തന്നെയാണ്. എന്നാലേ ഓരോ പ്രായത്തിലും അതിന്റെ സുഖവും സന്തോഷവും ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യരുണ്ട്. അവരാണ് യഥാർത്ഥ സമ്പന്നൻ, ഭാഗ്യവാൻ. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

നഷ്ടമെന്ന് പറയുന്നത് പ്രകൃതിയുടെ ചുറ്റുപാടാണ്. നമ്മൾ ഭൂതകാലത്ത് ജീവിച്ചിരുന്ന ഒരു മനോഹരമായ പ്രകൃതി ഭംഗി ഇന്ന് കാലം കഴിയുന്തോറും വല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, കാട്ടുപുൽത്തകടിയുടെ വേരവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിടെ മക്കളെ എന്ന് ചോദിച്ചു പോകുന്ന കവി ഭാവനയോളം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാട്. തൊടിയിൽ വെള്ളം നിറഞ്ഞൊഴുകും വഴി അതിലേക്കെത്തുന്ന പരൽമീനിനെ ഇപ്പോൾ കാണാനേയില്ല. പാടത്ത് മനോഹരമായി തത്തിക്കളിക്കുന്ന താറാവുകളെ കാണാനില്ല. കൊണ്ടാലും കൊണ്ടാലും മതി വരാത്ത വണ്ണം പാടത്തിന്റെ വരമ്പിലൂടെ തത്തിത്തത്തി നടന്നുപോയി ശരീരത്തിനെയും മനസ്സിനെയും തണുപ്പിക്കുന്ന മനോഹരമായ കാറ്റ് കൊള്ളാൻ കഴിയുന്ന നെൽപ്പാടങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഇന്നലകളിൽ നമ്മൾ ഹൃദയത്തിൽ കരുതി വെച്ച മഞ്ചാടി മണികൾ കൊഴിയുന്ന വൃക്ഷങ്ങൾ കാണാനില്ല. കാറ്റിൽ പറത്തി കളിച്ചിരുന്ന മനോഹരമായ അപ്പൂപ്പൻ താടിയെ ഇന്ന് എവിടെയെന്ന് ആർക്കും അറിയില്ല അല്ലേ? പാതിരാവായാൽ നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നി മിനുങ്ങുന്നത് പോലെ നമ്മുടെ മുന്നിലൂടെ വന്ന് തത്തിക്കളിക്കുന്ന മിന്നാമിനുങ്ങുകളെ ഇന്ന് ആര് കാണുന്നു? നമുക്ക് പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്തെ നമ്മുടെ തൊടിയിലോ തൊട്ടയിൽപ്പക്കത്ത് 10 വീടുകൾക്കുള്ളിലോ കുടംപുളിയും വാളംപുളിയും നാരംപുളിയും അതുപോലെ നാവിൻ തുമ്പിൽ കൊതിയൂറുന്ന എത്രയോ രുചികരമായ ഫലങ്ങളും പഴങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിക്കാൻ വരുന്ന പക്ഷികളുടെ മനോഹരമായ കളകളാരവും നമുക്ക് എവിടെയും കേൾക്കാമായിരുന്നു അല്ലേ? ഇടക്കാലത്ത് വെച്ച് കോവിഡിന്റെ പേരിലെ എല്ലാം അടച്ചപ്പോൾ ചില കിളികളുടെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാനായിരുന്നു. അതെ, നമ്മുടെ സാന്നിധ്യം പ്രകൃതിയുടെ ഭംഗി വർദ്ധിപ്പിക്കുകയല്ല, പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

നാലാമത്തെയും അവസാനത്തെയും നഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയാണ്. ജനിച്ചു ഭൂമിയിലേക്ക് വീണപ്പോൾ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ലാളനകൾ ഒത്തിരി ഏറ്റുവാങ്ങി നമ്മുടെ മാതാപിതാക്കൾ. അവരുമായി ഒന്നിച്ചുള്ള സന്തോഷങ്ങൾ, അവർ നമുക്ക് ആഹാരം പാകം ചെയ്തു തന്ന രുചികരമായ ആഹാരം ചിലപ്പോഴെങ്കിലുമൊക്കെ, അവരുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഉപ്പുരസം നമ്മുടെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് അല്ലെ? അതിൽ കുറെ പേരൊക്കെ ആരോഗ്യസ്ഥിതി വല്ലാതെ കുറഞ്ഞ് വാർദ്ധക്യത്തിന്റെ സ്വാഭാവിക വ്യതിയാനത്തിലേക്ക് വഴിമാറിപ്പോയി. മറ്റു പലരുമാകട്ടെ എന്നേക്കുമായി നമ്മൾ നിന്നും യാത്രയാവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഒപ്പം കളിച്ച കൂട്ടുകാരിൽ പലരും, ജീവിത പങ്കാളികൾ, നമ്മൾ പെറ്റുവളർത്തിയ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അയൽക്കാർ, ബന്ധുക്കൾ, ഏറ്റവും ഹൃദയം ചേർത്ത് വെച്ചിരുന്ന സുഹൃത്തുക്കൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒരു കാലത്തെ ഏറ്റവും വർണ്ണാഭമായി മധുര മനോഹരമായി നിറച്ചാർത്തികൾ ചേർത്ത് സമാധാനവും ശാന്തിയും പകർന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് നമ്മളോടൊപ്പമില്ല അല്ലെ? ഇന്ന് നമ്മൾ ഒച്ച വെച്ചും ബഹളം വെച്ചും ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് ഈ ഭൂമിയുടെ മുകളിലൂടെ ശബ്ദമുണ്ടാക്കി നടക്കുമ്പോൾ അവരിതിൻ്റെ ഉള്ളിൽ നിശബ്ദമായി ഉറങ്ങുകയാണ്. അവർക്ക് രാത്രിയും പകലുമില്ല, എല്ലാം രാത്രി തന്നെയാണ്. പക്ഷേ ഓർക്കുന്നു നിങ്ങളെ, നിങ്ങളുടെ ആത്മാക്കൾ എന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ പരലോക ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ നമുക്ക് വേണ്ടിയും നമ്മളെ ഓർക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ചിലരെങ്കിലുമൊക്കെ ഈ വഴി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

ജീവിതം നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, എന്താണ് ഇത്രയും മഹത്തായ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്? അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മോട് മറ്റുള്ളവർക്കുള്ള നിലപാടുകൾ, അഭിപ്രായങ്ങൾ നമുക്ക് സ്വാധീനിക്കാനേ ആവില്ല. അത് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? നാം ഒരാളോട് എത്ര നന്നായി പെരുമാറിയാലും അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്ന് ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? നമുക്കൊരാൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് നാം വിശ്വസിക്കുന്നുവോ, അയാൾക്ക് നാം അത്രയും പ്രിയപ്പെട്ടതാകണമെന്നില്ലെന്ന് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചില്ലേ? നാം ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ചിലർ അല്പം പോലും വിശ്വസിക്കാനാകാത്തവരാണെന്നും ചില അനുഭവങ്ങളിൽ നിന്ന് നാം പഠിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം അല്ലാത്ത ആളുകളോട് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെ നമുക്കൊരു കാരണവശാലും നിയന്ത്രിക്കാനാവില്ല. നമുക്കാകെ നിയന്ത്രിക്കാനാവുന്നത് നാം നൽകുന്നതിനെയും നാം പ്രവർത്തിക്കുന്നതിനെയും നാം ചിന്തിക്കുന്നതിനെയും മാത്രമാണ്. നമുക്കപ്പുറത്തുള്ളതെല്ലാം അപ്പുറത്ത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇല്ലാത്തതെല്ലാം നമ്മളോടൊപ്പമില്ലാത്തവ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതും ജീവിതത്തിലെ വലിയൊരു ഗുണപാഠമാണ്. ഒരുപാട് പേർ നിരാശയോടെ പറയാറുണ്ട്, ഞാൻ അത്രമേൽ നൽകിയിട്ടും എനിക്ക് ഇത്രമേൽ കിട്ടിയില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ തരാതിരിക്കുന്നവരുടെ അല്ല കുറ്റം, തരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെയാണ് കുറ്റം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: അമ്മേ അമ്മേ, നാളെ അഭിസന്ന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
5: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63990, 8075639990.
6: ഈ ബില്ലൊന്ന് നോക്കിയേ.
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
8: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ചൂട്.
1: ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: അമ്മേ, നാളെ അഭിസന്ന ക്ലിനിക്കിൽ മദേഴ്സ് ഡേ പരിപാടിയിൽ പോകാൻ മറക്കല്ലേ. അമ്മയ്ക്ക് ആരോഗ്യത്തെ പറ്റി ശരിയായ

0: അറിവുണ്ടായാലല്ലേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകൂ. തീർച്ചയായും നമുക്ക് പോകണം അമ്മേ. അവിടെ അറിവ് മാത്രല്ല, അമ്മമാർക്കും കുട്ടികൾക്കും കളികളും മത്സരങ്ങളും ഉണ്ടെന്നാ കേട്ടത്.
1: കുറ്റിവട്ടം അവിസന്ന ക്ലിനിക്കിൽ മാതൃദിനാഘോഷം 10 May ഞായറാഴ്ച രാവിലെ 9 മുതൽ. എല്ലാ അമ്മമാർക്കും സ്വാഗതം. സൗജന്യ രജിസ്ട്രേഷനായി വിളിക്കൂ 8075-63-9990 8075639990.
2: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
3: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
2: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ 8 May to 17 May വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: തമ്പുരു കാവൽക്കാരനായുള്ള പൂജാമുറിയിലെ നിലവിളക്കിനെ പേടിക്കുന്ന ഇരുട്ട്, ദൈവങ്ങളുടെ മണം.
1: എന്തു രസമാ ശങ്കരന്റെ വീട്.

0: തനിക്ക് തരാൻ. ഒരു കല്യാണ സമ്മാനം എന്റെ കയ്യിലുണ്ട്, ഒരു വാചകം. പലപ്പോഴും താൻ ചോദിച്ചിട്ട് ഞാൻ തരാതിരുന്നൊരു വാചകം. പണ്ടേക്ക് പണ്ടേ ഭാമയെ എനിക്കിഷ്ടമായിരുന്നു.
1: നമുക്ക് എവിടേക്കെങ്കിലും പോകാം.
0: പോയാൽ കാലത്ത് ഗായത്രി മന്ത്രം കേട്ട് കുളിക്കണ്ടേ, പൂജാമുറിയിൽ സാധകം ചെയ്യണ്ടേ, നല്ല ആഹാരം കഴിക്കണ്ടേ. എന്റെ കയ്യിൽ ഒന്നുമില്ല, തനിക്ക് തരാൻ സ്നേഹം പോലും. വയ്ക്കുള്ളൂ, ഒന്നും ഓർക്കരുത്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.